ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായി. ഇപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാർഷയും മിറയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. യെസ്, ഇന്നത്തെ ഈ പ്രഭാതം എല്ലാവരും അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് സ്വീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് പറയാനായിട്ടുള്ളത് കർമ്മേനെ കുറിച്ചാണ്. ഡു യു ബിലീവ് ഇൻ കർമ്മ ഓർ നോട്ട്? നമ്മൾ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ആയിരിക്കും. ഏ, ഒന്നും നടക്കാൻ പോകുന്നില്ല. സങ്കടപ്പെടുന്നവരെപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും, സന്തോഷിക്കേണ്ടവരെപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഈ കർമ്മ എന്നുള്ളത് അത് റിയല് തന്നെയാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. സോ ആരെയും വിഷമിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് നല്ലത്, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹിറ്റ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തിരിച്ചു വരാൻ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. യെസ്, നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് ഈ കർമ്മേനെ കുറിച്ചാണല്ലേ. ഈ കർമ്മ എന്ന് പറഞ്ഞാണ്ടല്ലോ നമുക്കിങ്ങനെ പണികൾ കിട്ടുക മാത്രമല്ല കേട്ടോ, നന്മ ചെയ്താൽ ഡെഫിനറ്റ്ലി നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. നമ്മൾ ഒരാൾക്കൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ സൂണർ ഓർ ലേറ്റർ വേറൊരു ഭാഗത്തിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് നന്മ കിട്ടും. സോ നമ്മൾ അത് മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നന്മ ചെയ്യുന്നതിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോകരുത്. ഡെഫിനറ്റ്ലി നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും. പക്ഷേ നമ്മൾ ഒരാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളോട് അത്രയും ജെനുവിനായിട്ട് നിൽക്കുന്നവരെ ഒരു നോട്ടം കൊണ്ട് പോലും വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ കർമ്മ നമുക്ക് അടിച്ചിരിക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ ഏതൊരു സ്ട്രഗിളിലും കൂടെ നിന്ന് കൈത്താങ്ങായിട്ട് നിന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കാത്ത പോലെ വേറൊരാളെ കുറച്ചും കൂടി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് കർമ്മ അടിക്കും. ഡെഫിനറ്റ്ലി അവരുടെ പ്രിയപ്പെട്ടവർക്ക് അതിൽ നിന്നൊരു സങ്കടം വരുന്നത് അവർ കാണുകയും അതിനെ റിലേറ്റ് ചെയ്തൊരു വിഷമം വരും എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ മറ്റുള്ളവരോട് പെരുമാറാനായിട്ട്. തിരിച്ചുവരാൻ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.
1: മകരമാസത്തിൽ വേലി കെട്ടി ടപ്പ കല്യാണം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യന്റെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാൻ പോകുകയാണ്, ദാ പിടിച്ചോളൂ. ഇൻ വിച്ച് ഇയർ വാസ് ദ അറ്റോമിക് ബോംബ് ഡ്രോപ്ഡ് ഓൺ ഹിറോഷിമ? ഐ റിപ്പീറ്റ്, ഇൻ വിച്ച് ഇയർ വാസ് ദ അറ്റോമിക് ബോംബ് ഡ്രോപ്ഡ് ഓൺ ഹിറോഷിമ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷെമിറ ഒലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. വർഷയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വർഷയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ദീപ്തിയുടെ ബർത്ത്ഡേ ആണ്. സോ ദീപ്തി, വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ ദീപ്തിയുടെ ബർത്ത്ഡേ ആയിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. അതൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. വൺസ് അഗൈൻ ദി വിഷ് യു വെരി വെരി വെരി വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. എന്തായാലും തിരിച്ചു വരാം കുറച്ച് പാട്ടുകൾക്ക് ശേഷം. ഇതുമായി റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളി ഓൺ മൈ റേഡിയോ നൈറ്റ് എഫ് എം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ വേൾഡിലാണ്, ഒരു എ ഐ യുഗത്തിലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എ ഐ ക്രിയേറ്റഡ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അവർ സീരീസ് ഉണ്ടാക്കുന്നു. ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സിനെ ഈ എ ഐ ക്യാരക്ടറിലൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മനസ്സിലും ആ ഒരു എ ഐ ക്യാരക്ടറൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ പോകെ പോകെ ഫിലിംസിലൊക്കെ നായകനും നായിക എ ഐ ക്യാരക്ടറായുള്ള അവസ്ഥ എന്താണ്? എല്ലായിടത്തും എ ഐനെ ഇങ്ങനെ റീപ്ലേസ് ചെയ്താലുള്ള അവസ്ഥ എന്താണ്? സംഭവം അടിപൊളിക്ക് തന്നെയാണ്, പക്ഷേ ഈ എ ഐ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഫൈനാണ്. പക്ഷേ ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ എ ഐക്ക് കുറേ ദോഷവശങ്ങളും ഉണ്ട് കേട്ടോ. ഈവൻ നമ്മൾ എങ്ങനെയാണോ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെയായിരിക്കും അത് പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് മിറ പറയുന്നത് എന്നൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതൊക്കെ പറയാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ചേ മീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ ടെക്നോളജി ഓരോ ദിവസവും നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തുകയാണല്ലേ. പക്ഷെ അതേ ടെക്നോളജി ചിലപ്പോൾ ആശങ്കയും സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെ ഒരു ആശങ്ക സൃഷ്ടിച്ച വാർത്തയെക്കുറിച്ചാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സംഭവം വേറൊന്നുമല്ല, മനുഷ്യ സഹായമില്ലാതെ തന്നെ AI ഹാക്കിംഗ് നടത്തിയോ എന്നതിനെ കുറിച്ചാണ്. ഒരു ഓപ്പൺ AI മോഡൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ മനുഷ്യന്റെ നിർദ്ദേശമില്ലാതെ ചില സുരക്ഷാ നിയന്ത്രണങ്ങൾ മറികടക്കാൻ ശ്രമിച്ചെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഒരു സിനിമ കഥ പോലെ തോന്നാം, പക്ഷെ സിനിമയല്ല, ജീവിതമാണ് കേട്ടോ. എന്തായാലും സംസാരിക്കാം അതിനെക്കുറിച്ച്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷീമീറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: കണ്ടക്കണ്ടണകി ഉണക്ക് നാ മിനിസ്റ്റിലെ ഇടം പാക്കുറേ. The back ല പുസ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. AI ഇന്നലെ വരെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ഒരു കൂട്ടുകാരൻ, എന്നാൽ ഇന്ന് ഒരു പുതിയ ചർച്ചയുടെ കേന്ദ്രം. റിപ്പോർട്ടുകൾ പ്രകാരം സുരക്ഷാ പരിശോധനയ്ക്കിടെ ഒരു AI മോഡൽ മനുഷ്യന്റെ സഹായമില്ലാതെ ചില സുരക്ഷാ നിയന്ത്രണങ്ങൾ മറികടക്കാൻ ശ്രമിച്ചതായിട്ടാണ് പറയുന്നത് കേട്ടോ. കമ്പനി CEO ആയിട്ടുള്ള ആൾസ്മാൻ തന്നെയാണ് വിവരം അറിയിക്കുന്നത്. AI സ്റ്റാർട്ടപ്പായ ഹാക്കിംഗ് ഫേസിന്റെ ഡേറ്റ സംവിധാനങ്ങളാണ് ഹാക്കിങ്ങിന് വിധേയമായത്. OpenAI പുതിയതായി പുറത്തിറക്കിയ GPT 5.6 സോൺ പരീക്ഷണത്തിലായിരുന്നു ശേഷിയേറിയ മറ്റൊരു AI മോഡൽ എന്നിവയുൾപ്പെടെ വിവിധ സോണൽ വിവിധ OpenAI സംവിധാനങ്ങൾ ചേർന്നാണ് നുഴഞ്ഞുകയറ്റം നടത്തിയത് കേട്ടോ. ഇതിനെക്കുറിച്ച് കുറച്ചധികം സംസാരിക്കാനുണ്ട്. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷീ മീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കീട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ഈ AI ഇന്ന് ആശുപത്രിയിലും ബാങ്കിലും ഓഫീസിലും നമ്മുടെ ഫോണിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ AI സുരക്ഷിതമാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. മനുഷ്യന്റെ ഇടപെടലില്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ അതിന് ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും വേണമെന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് തന്നെയാണ് ഈ റിപ്പോർട്ടിലൂടെ നമ്മളും ഓർക്കേണ്ട ഒരു കാര്യം. ടെക്നോളജി വളരട്ടെ, പക്ഷെ സുരക്ഷ അതിലും വേഗത്തിൽ വളരണമെന്നാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷീ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ജെ മിറ ഒളിയോൺ മൈ റേഡിയോ നൈറ്റ് എഫ് എം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മനുഷ്യ സഹായം ഇല്ലാതെ എ ഐയുടെ ഹാക്കിങ്ങിനെ കുറിച്ചായിരുന്നു. ഈ മോഷ്ടിക്കപ്പെട്ട ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ചായിരുന്നു എ ഐ പ്രവർത്തിച്ചത്. ഹാക്കിംഗ് ഫേസ് സെർവറുകളുടെ പിഴവും ഇവ തിരിച്ചറിഞ്ഞിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറായി ഓപ്പൺ എ ഐയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും ദുരുദ്ദേശപരമായിട്ടുള്ള നീക്കങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ഉറച്ചു വിശ്വസിക്കുന്നതായും ഹാക്കിംഗ് ഫേസ് സിഇഒ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ഒരു കാര്യം, വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഓർക്കുക, നമ്മുടെ ശത്രുവല്ല, അത് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഉപകരണമാണ്. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ജീവൻ രക്ഷിക്കാനും പഠനം എളുപ്പമാക്കാനും ജോലി വേഗത്തിലാക്കാനും AIക്ക് കഴിയും. അതേസമയം സുരക്ഷാ പരിശോധനകളും പുതിയ നിയമങ്ങളും കർശനമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഈ ടെക്നോളജി എല്ലാവർക്കും വിശ്വസിക്കാവുന്ന ഒന്നാവൂ. അതുകൊണ്ട് ടെക്നോളജിയെ പേടിക്കേണ്ട, ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാം. ഇന്നത്തെ ടെക് ലോകത്തിന്റെ ഏറ്റവും ചർച്ചയായിട്ടുള്ള വാർത്തയായിരുന്നു മനുഷ്യ സഹായമില്ലാതെ AI നടത്തിയെന്ന് പറയപ്പെടുന്ന ഹാക്കിംഗ് ശ്രമം. AI ഒരു അത്ഭുതമാണ്, പക്ഷേ അതിന്റെ ശക്തിയെ ശരിയായ ദിശയിൽ നിയന്ത്രിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ അതിനെ മോൾഡ് ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും ഈ AI ആണെങ്കിലും ഏതൊരു ടെക്നോളജി ആണെങ്കിലും കോപ്പപ്പ് ആവുന്നത്. ഈ എന്തിരൻ മൂവിക്കകത്ത് ഈ രജനീകാന്ത് സാറ് എന്തിരനായിട്ട് അഭിനയിച്ചതിന് ശേഷം ആ ഒരു ലൈക്ക് ആ ഒരു സെറ്റിംഗ്സ് ഒക്കെ മാറ്റിക്കൊടുത്തപ്പോൾ ഒരു നല്ല മനുഷ്യനായിട്ടുള്ള റോബോട്ട് ചീത്ത മനുഷ്യനായ ഒരു കഥ നമുക്കറിയാലോ എന്ന് പറഞ്ഞോണം. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ നിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്, അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ചോദ്യം

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെല്ല്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് നിങ്ങളുടെ സ്വന്തം ആർഷ്യം ഇറയുടെ പ്രസന്റ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ പീഡിക ക്ലോസ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെയും വിഷമിപ്പിക്കാതിരിക്കുക എന്നതാണ് കേട്ടോ. നന്മ ചെയ്താൽ നമുക്ക് നന്മ കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ ഒരാളെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കണ്ണിയിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണീരിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എല്ലാവരും ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഡെഫിനറ്റ്ലി അതിന്റെ റിസൾട്ട് നമുക്ക് വളരെ പോസിറ്റീവ്ലി അഫക്ട് ചെയ്യുക തന്നെ ചെയ്യും കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ ഒരു നോട്ടം കൊണ്ട് പോലും വിഷമിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം അവർ മനസ്സറിഞ്ഞ് വിഷമിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ മനസ്സറിഞ്ഞൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും, ആ ഒരു യൂണിവേഴ്സിന്റെ ശക്തിയിൽ നമുക്ക് പണി കിട്ടുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അതും കൊണ്ട് എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ. ടാറ്റാ, ബൈ ബൈ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് വെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ചക ചകച ചൊട്ടുവ ചട്ടി വെച്ച തടിപിടി തെക്കൻ കാറ്റിൽ ചച്ചി ചച്ചി തടിപിടിനോന്ന് ചച്ചിരിക്കം ഭരിക്ക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. വേൾഡ് തൈറോയിഡ് ഡേ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രാധാന്യം, അതുപോലെ തന്നെ ഇത്തരം രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയും എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. തൈറോയിഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ അളവിലുണ്ടാവുന്ന ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിയെ ഇതുപോലെ പലതരത്തിൽ ബാധിക്കുന്നത്. ഇത്തരത്തിലുണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് രണ്ട് തരത്തിലാണ് വരിക. എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക, ഇതിന് പ്രതിവിധി എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർജെ അഞ്ജലി.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

Once again, welcome back to the show Magic Logic. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. കഴുത്തിന്റെ മുൻഭാഗത്തായിട്ടേ ഏകദേശം ഒരു ബട്ടർഫ്ലൈയുടെ ഒക്കെ ഷേപ്പിൽ സ്ഥിതി ചെയ്യുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഡാമേജസിനെയാണ് തൈറോയ്ഡ് ഡിസീസ് എന്ന് വിളിക്കുക. നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ചില സമയത്ത് കൂടുതലാവാറുണ്ട്, കുറവാവാറുണ്ട്. ഇങ്ങനെ കൂടുതലോ കുറവായിട്ടോ ഇങ്ങനെ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് തൈറോയ്ഡ് ഡിസീസസ് ആയിട്ട് വരിക. മെയിൻ ആയിട്ട് രണ്ട് തരത്തിലാണ് തൈറോയ്ഡ് പ്രശ്നങ്ങളുള്ളത്, ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസം. തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ആവശ്യത്തിൽ കുറവാവുന്ന ഒരു അവസ്ഥയാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാരം വർദ്ധിക്കാനായിട്ടും അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവാനും കാരണവും. അതേസമയം ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൈറോയിഡിന്റെ ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ ഓവറായിട്ട് വരുന്നൊരു അവസ്ഥയാണ്. ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് ഒക്കെ കുറയുകയും ചെയ്യും, അതുപോലെ ആങ്സൈറ്റി, ഉറക്കക്കുറവ് ഇതിനൊക്കെ വഴി വെക്കുകയും ചെയ്യും. തിരിച്ചു വരാം, കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർക്ക് കോമൺ ആയിട്ട് കാണപ്പെടുന്ന സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് പറയാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Once again, welcome back to the show Magic Logic. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തൈറോയിഡിന്റെ ലക്ഷണങ്ങളുടെ കാര്യമായിരുന്നു. 2 ടൈപ്പ് തൈറോയിഡിനും 2 ടൈപ്പ് ലക്ഷണങ്ങളാണ് കേട്ടോ. ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗികളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ സ്വെല്ലിംഗ് ഉണ്ടാവും എപ്പോഴും, അതുപോലെ തന്നെ തണുപ്പിനോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, കോൺസ്റ്റിപേഷൻ, ഡിപ്രഷൻ, സ്കിന്നിന്റെ ഒക്കെ ഒരു ഡ്രൈനെസ്, കോൺസെൻട്രേഷന്റെ കുറവ്. ലേഡീസിലാണെന്നുണ്ടെങ്കിൽ മെൻസസിന് ഇറെഗുലാരിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ ജോയിൻസിലും മസിൽസിലൊക്കെ പെയിൻ വരും, എപ്പോഴും ഭയങ്കര ക്ഷീണം, എനിക്കിപ്പോ കിടക്കണം എന്നുള്ളൊരു തോന്നലൊക്കെയാണ് ഉണ്ടാവുക. അതേസമയം ഹൈപ്പർ തൈറോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഫുൾ ടൈം ഇങ്ങനെ ആങ്സൈറ്റി, മൊത്തത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഫീൽ ചെയ്യും, ഓവർ ആയിട്ട് ഇങ്ങനെ വേർത്തോണ്ടിരിക്കും, ചൂട് സഹിക്കാൻ പറ്റില്ല അവർക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺസെൻട്രേഷന്റെ കുറവ് ഇത്തരം രോഗികളിലും ഉണ്ടാവാറുണ്ട്. കുടലിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഓവറായ കാരണം തന്നെ ലൂസ് മോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ കൂടിക്കൂടിയിരിക്കും, എപ്പോഴും ഭയങ്കര ക്ഷീണം ഉണ്ടാവും, നമ്മുടെ വെയിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ലൂസ് ചെയ്യുകയും ചെയ്യും. ഈ ലക്ഷണങ്ങളൊക്കെ കേട്ടിട്ട് ടെൻഷൻ ഒന്നും ആവണ്ട, ഇതിൽ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വേരിയേഷൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണുക, ട്രീറ്റ്മെന്റ് എടുക്കുക. അറിയാലോ നമ്മുടെ ശരീരത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിങ്ങിന് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ ഹോർമോൺസിന്റെ ഒരു മിതമായ അളവ്, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രമുള്ള ഹോർമോൺസിന്റെ അളവ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ലോകത്തിലെ വെച്ചിട്ട് ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേ ഉത്തരം പറയും, എവറസ്റ്റ് ആണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. മലയാളികളായ സഫ്രീന ലത്തീഫിനും ശ്രീഷ രവീന്ദ്രനും ശേഷം എവറസ്റ്റ് കീഴടക്കുന്ന 3rd മലയാളി വനിതയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ മഞ്ചേരിക്കാരി സുഹ്ര സിറാജ്. 2 കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഈ ഒരു 40-കാരി 10 കൊല്ലത്തോളമായിട്ട് ഇങ്ങനെ പർവ്വതങ്ങളുമായിട്ടുള്ള പ്രണയത്തിന്റെ അവസാനം കൊണ്ടെത്തി നിർത്തിയത് എവറസ്റ്റിലാണ്. നമ്മുടെ ഉള്ളിൽ അതിയായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും നമുക്കത് സാധിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതിനൊരു തെളിവാണ് സുഹറ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

Once again, welcome back and very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിതയുടെ വിശേഷങ്ങളായിരുന്നു. 2017 മുതൽ മലകൾ കയറാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന സുഹറ അന്ന് മുതലേ പല പർവ്വതങ്ങളും കയറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ സമ്മിറ്റ് സീസണിലും കൂടെ എവറസ്റ്റ് ആരോഹണത്തിന് വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്ന സുഹറയ്ക്ക് പക്ഷേ അവസാന ഘട്ടത്തിൽ ക്യാമ്പ് 4 നിൽക്കുന്ന സമയത്താണ് കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നത്. പക്ഷേ അവിടെ ഒന്നും തളരാണ്ട് ഈ വർഷത്തെ സീസണിൽ വീണ്ടും ആളിറങ്ങി പുറപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും സുഹറയുടെ ഈ ഒരു പ്രവൃത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അത്രമാത്രം ഇൻസ്പയറിംഗ് ആണ്, അത്രമാത്രം പ്രചോദകമാണ് അല്ലേ. സുഹറയുടെ പോലെ ഇത്രയും ധൈര്യത്തോടു കൂടിയിട്ട് ഇത്രയും ഉന്മേഷത്തോടു കൂടിയിട്ട് സ്വന്തം ആഗ്രഹങ്ങളെ എത്തിപ്പിടിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ട്രഡീഷണൽ റെസിപ്പീസ് ഒക്കെ എടുത്തിട്ട് ട്രൈ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പഴമട വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. സംഭവം ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല പോലെ പഴുത്ത നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് തേങ്ങ ചെറിയതും അരിപ്പൊടിയും ആവശ്യത്തിന്, അതായത് ഈ മധുരത്തിന്റെ ആവശ്യത്തിനുള്ള ശർക്കര പാനിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. നല്ല വാഴയിൽ എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ വെച്ച് ഇങ്ങനെ മടക്കി എടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ആ സ്റ്റീം ഇങ്ങനെ വരുമ്പോ തന്നെ നല്ല സ്മെല്ല് നമുക്ക് മൂക്കിലേക്ക് അടിക്കും കേട്ടോ. ഇനി കുറച്ച് ഫ്ലേവറിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കുഴക്കുന്ന സമയത്ത് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആ ഒരു മണം അടിക്കുമ്പോ തന്നെ നമുക്ക് വായിലിങ്ങനെ കപ്പലോടിക്കാനുള്ള വെള്ളമൊക്കെ വരും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: Page Learning, Prime Academy for General Education.
3: Once again, welcome back and very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും കുറേയേറെ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം കറക്റ്റ് 1 മണിയാവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റ ബൈ ബൈ പറയാറായി. പോകുന്നതിന് മുൻപ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ലൈഫില് ആത്മാർത്ഥത വേണം. പക്ഷേ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു അതിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് നമുക്ക് കെയർ കിട്ടണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് കൺസിഡറേഷൻ കിട്ടണം എന്നൊരു നിർബന്ധം ഇല്ല. അതൊരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് സ്നേഹം കൊടുക്കുക, ആത്മാർത്ഥത കാണിക്കുക. ഇങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമിക്കാൻ മാത്രമാണ് സമയം ഉണ്ടാവുള്ളൂ. പലയിടത്തുനിന്നും നമ്മൾ എത്ര ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാലും അതിന്റെ റിസൾട്ട് എന്നുള്ളത് അവോയ്ഡിങ് ആയിരിക്കും. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ജീവിക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ള ഒരു പ്രത്യാശയിൽ, ഒരു ഹോപ്പിൽ ഞാൻ ദാ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരം കത്തിവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ എല്ലാ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലി ആയിരുന്നു. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേ ധീരാജ് ശാരകി ഇതവിടെത്തിയിട്ടുണ്ട് കൃത്യ സമയത്ത് തന്നെ. എന്തൊക്കെയാണ്, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണോ? ഈ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കോളേജിലായാലും ഉച്ചയായിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട്, എന്താണ്? ഭക്ഷണം അല്ലേ. പക്ഷെ ഈ ലഞ്ച് ബ്രേക്ക് എന്നത് വയറ് നിറയ്ക്കാനുള്ള സമയം മാത്രമല്ല, മനസ്സൊന്ന് റീചാർജ് ചെയ്യാനുള്ള സമയം കൂടിയാണ്. രാവിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഒരു നിമിഷം സ്വയം ഒന്ന് ചിരിക്കാനും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനും പുതിയൊരു കാര്യം അറിയാനും വീണ്ടും പുതുമയോടെ ബാക്കിയുള്ള ദിവസം തുടങ്ങാനുള്ള ഒരു ചെറിയ ഇടവേള അല്ലേ. ഒരു കാര്യം അറിയോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് ഊർജം നൽകും, പക്ഷേ നമ്മൾ കേൾക്കുന്ന നല്ല വാക്കുകൾ മനസ്സിന് ഊർജം നൽകുമല്ലേ. അപ്പോ ഇനിയുള്ള 3 മണിക്കൂർ രുചിയുള്ള ഭക്ഷണത്തിനൊപ്പം കുറച്ച് നല്ല ചിന്തകളും കുറച്ച് മോട്ടിവേഷനും ഒരു പിടി മനോഹരമായ ഗാനങ്ങളും കുറച്ച് സിനിമാ വിശേഷങ്ങളും വായി കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മളൊക്കെ ഈ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 മണിക്കൂർ നീളുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ ആണ് ആൾക്കാർ കഷ്ടപ്പെടുന്നത്. ഒരു സിനിമ വേണ്ടി പല തവണ ടേക്ക് എടുത്തിട്ട് ഒരു ചെറിയ തെറ്റ് വന്നാലും വീണ്ടും വീണ്ടും ചെയ്യുന്നല്ലേ. അപ്പോൾ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടൊരു ചെറിയ പരാജയം വന്നാലും നമ്മൾ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത്, വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കാത്തത്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ജീവിതത്തിലായാലും സിനിമയിലായാലും റീടേക്ക് ഉണ്ടാകുന്നത് തെറ്റ് വന്നത് കൊണ്ടല്ല, ഏറ്റവും മികച്ചത് കിട്ടാനായിട്ടാണല്ലേ. ജീവിതവും അങ്ങനെ തന്നെയാണ്. ആദ്യ ശ്രമത്തിൽ വിജയിച്ചില്ലെങ്കിലും അതിന്റെ അർത്ഥം നിങ്ങൾ പരാജയപ്പെട്ടു എന്നല്ല, ഒരു പക്ഷേ ജീവിതം നിങ്ങളോട് പറയുന്നത് ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കൂ, ഇത്തവണ കുറച്ചുകൂടി നന്നായി ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നിരാശയിലാണെങ്കിൽ അത് നിങ്ങളുടെ കഥയുടെ അവസാനമല്ല, ഒരു പക്ഷേ ഏറ്റവും മനോഹരമായിട്ടുള്ള അധ്യായത്തിന്റെ തുടക്കമായിരിക്കുള്ളൂ അല്ലേ. എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM, 90 FM.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് സമ്മാനത്തിനായിട്ടുള്ള ചോദ്യവും വായി എത്തിയിട്ടുള്ളത്. യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇൻ വിച്ച് ഇയർ വാസ് ദ ആറ്റോമിക് ബോംബ് ഡ്രോപ്ഡ് ഓൺ ഹിരോഷിമ? ഐ റിപ്പീറ്റ്, ഇൻ വിച്ച് ഇയർ വാസ് ദ ആറ്റോമിക് ബോംബ് ഡ്രോപ്ഡ് ഓൺ ഹിരോഷിമ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരു പിടി മനോഹരമായ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ശരകിയാണ് നിങ്ങളുടെ കൂടിയുള്ള.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ, കുട്ടിക്കാലത്ത് നമ്മൾ മാത്രം കാണുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? മറ്റാർക്കും കാണാനാകാത്ത പക്ഷെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള്, ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കുഞ്ഞു മനസ്സിന്റെ ഭാവനയും സ്നേഹവും ഏകാന്തതയും അതിമനോഹരമായി അവതരിപ്പിക്കുന്ന ചിത്രമാണ് എന്റെ സ്വന്തം ജാനകിക്കുട്ടി. ഏതായാലും നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ ആ ഒരു സിനിമയാണ്. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ജാനകിക്കുട്ടി എന്ന കൊച്ചു പെൺകുട്ടിയുടെ ജീവിതവും അവളുടെ സങ്കല്പ ലോകവും വികാരങ്ങളും നിറഞ്ഞ യാത്രയാണല്ലേ ഈ ഒരു സിനിമയിൽ പറയുന്നത്. കുട്ടിക്കാലത്തിന്റെ നിഷ്കളങ്കതയും കുടുംബ ബന്ധങ്ങളുടെ ആഴവും ഈ ചിത്രത്തിൽ വളരെ ഹൃദയസ്പർശിയായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ മനോഹരമായ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകനായ ടി ഹരിഹരനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മികച്ച സംവിധാനവും ശക്തമായ കഥ പറച്ചലും ഈ സിനിമയെ മലയാളത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ക്ലാസിക്കുകളിൽ ഒന്നാക്കി മാറ്റിയില്ലേ. എന്തായാലും അങ്ങനൊരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് പറയാനായിട്ട്. അതിന് മുൻപ് നമ്മുടെ പാട്ട് ലോകത്തെ ബ്യൂട്ടിഫുൾ ആയ പാട്ടുകളിലേക്ക് കേറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ചാനകിയാണ്. ഒരു കഥ നിങ്ങളെ ചിരിപ്പിക്കുകയും അതേ സമയം ഒന്ന് ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം സമ്മാനിക്കുന്ന സിനിമയാണ് എൻ്റെ സ്വന്തം ജാനകി കുട്ടി. ഈ ചിത്രത്തിൻ്റെ കഥ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിചിത്രമായ അനുഭവങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അവളുടെ മനസ്സിലെ ഭയങ്ങളും പ്രതീക്ഷകളും ചുറ്റുമുള്ള ആളുകളുമായുള്ള ബന്ധങ്ങളും ജീവിതത്തെ അവൾ കാണുന്ന വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് കഥയുടെ പ്രധാന ആകർഷണം. അതുപോലെ തന്നെ ഓരോ രംഗവും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ആകാംക്ഷ പ്രേക്ഷകരിൽ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ. ഈ സസ്പെൻസും വികാരങ്ങളും നർമ്മവും ഒരുമിച്ചു ചേർന്ന ഈ ചിത്രം അവസാന നിമിഷം വരെ പ്രേക്ഷകരെ കഥയോടൊപ്പം തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഈ കുട്ടികളുടെ മനസ്സും മുതിർന്നവരുടെ ലോകവും തമ്മിലുള്ള വ്യത്യാസം വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. ആൻഡ് ഇതിലെ രസകരമായ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് നമ്മളെ പേടിപ്പിച്ചിരുന്നവരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതെന്താണ്, ഏതാണ്, ഏതൊക്കെ ഞാൻ പറയാം. അപ്പൊ അതിന് മുൻപ് കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: അണിഞ്ഞൊരു പൂവികൾ അഞ്ചനമെഴുതി മിഴിഞ്ഞൊരു മധുരിമ

0: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. മഴക്കാലത്താണ് കൂടുതലും ഈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസും ഉണ്ടാവുന്നത്. ഭക്ഷണം കൂടുതൽ കഴിക്കുകയും വെള്ളം കുറവ് കുടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പൊ ഈ പല്ലിന്റെ മുകളിൽ കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചിരിക്കുകയും എന്നാൽ വെള്ളം അപ്പൊ ആവശ്യത്തിന് കുടിക്കാത്തത് കൊണ്ട് തന്നെ അത് ഉള്ളിലേക്ക് വാഷ് ഓഫ് ചെയ്യാനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ പല്ലുകൾ കേടാവും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു കാലഘട്ടത്തില്. പിന്നെ മഴക്കാലത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മടി എന്ന് പറയുന്നതാണ്. രണ്ടു നേരം എഴുന്നേറ്റ് പല്ല് തേക്കുക, അതുപോലെ തന്നെ നാക്ക് വൃത്തിയാക്കുക. 80% ബാക്ടീരിയ നാക്കിന്റെ മുകളിലാണ് ഉള്ളത്. അപ്പൊ നാക്ക് വൃത്തിയാക്കുക, അതുപോലെ വെള്ളം ആവശ്യത്തിന് ഞാൻ പറഞ്ഞതുപോലെ കുടിക്കുക, ഭക്ഷണം ക്രമീകരിക്കുക, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ ഒരു നേരമെങ്കിലും ഈ ഫ്ലോസ്, ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കിട്ടും. പ്രത്യേകിച്ച് രാത്രിയിൽ ഈ പല്ലിനിടയിലൊക്കെയുള്ള ഫുഡ് സബ്സ്റ്റൻസസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുത്തു കളയാൻ വേണ്ടിയിട്ടും ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കേണ്ടതാണ്. ഈ ഒരു കാലത്താണ്, മഴക്കാലത്താണ് നമ്മൾ കൂടുതലും ദന്തപരിചരണം ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയും. അമിതമായി ചൂടുള്ള വെള്ളവും അമിതമായി തണുപ്പുള്ള വെള്ളവും ഒഴിവാക്കുക. കാരണം ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഓൾറെഡി നല്ല തണുപ്പാണ്, പല്ലിനൊക്കെ അല്ലെ ഇത്തിരി സെൻസിറ്റിവിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾ കോടി പിടിക്കുക എന്നൊക്കെ പറയും, ചിലപ്പോൾ നമ്മുടെ കൈക്കൊക്കെ അതെ ഇങ്ങനെ വേദനകളൊക്കെ കൂടുന്ന ഒരു ടൈമും കൂടിയാണ്. ചിലർക്ക് തണുപ്പൊന്നും ഒട്ടും പറ്റില്ല ആ ഒരു സമയത്ത്. അപ്പം സെൻസിറ്റിവിറ്റി, പൊതുവെ ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ കൂടുന്ന ഒരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ വായിലാണെങ്കിലും ഒരു ഫ്ലൂറൈഡ് അടങ്ങുന്ന നല്ലൊരു ടൂത്ത് പേസ്റ്റ് കൊണ്ടും ഒരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് കൊണ്ടും രണ്ട് നേരവും പല്ല് തേക്കാൻ ശ്രമിക്കുക.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എറിച്ചേ ധീരാറ്റി ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. എന്ന് സ്വന്തം ജാനകി കുട്ടി ആറ് സിനിമയെ കുറിച്ച് പറയുമ്പോ അതില് ഏറ്റവും കൗതുകം ഉണർത്തുന്ന കഥാപാത്രമാണല്ലേ കുഞ്ഞാത്തോളുടേത്. മറ്റുള്ളവർ ഭയപ്പെടുന്ന ഒരു യക്ഷിയായല്ല, ജാനകിക്കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായും അവളെ മനസ്സിലാക്കുന്ന ഒരാളായുമാണ് ഇവിടെ കുഞ്ഞാത്തോളെ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലൊരു വേറിട്ട സ്ഥാനം വാടല്ലേ. ഇതിലെ രസകരമായ ഒരു കാര്യം പറയാ, സിനിമ കണ്ട പലർക്കും പിന്നീട് കുഞ്ഞാത്ത ശരിക്കും ഉണ്ടോ അതോ ജാനകിക്കുട്ടിയുടെ ഭാവനയാണോ എന്നൊരു ചോദ്യം തോന്നിയിട്ടുണ്ട്. അതാണ് ഈ കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നിങ്ങളോടൊരു ചോദ്യം കൂടി, നിങ്ങൾ ഒരിക്കൽ കുഞ്ഞാത്തോളെ കാണാൻ കഴിഞ്ഞാൽ ഭയപ്പെടുമോ അതോ അവളുമായി സൗഹൃദം സ്ഥാപിക്കുമോ? ഈ ഒരു സിനിമയിലെ പോലെ കുഞ്ഞാത്തോളെ കണ്ടാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവും? അതായത് ഫ്രണ്ട്ഷിപ്പ് ആണോ അല്ലെങ്കിൽ പേടിച്ചോടോ, അയ്യോ മേ ഭൂതം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമ്മുടെ ഒരു യാത്രയില് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാറ്റ് ശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ നമ്മളുടെ ആ ഒരു കഥയുടെ അവസാനം എന്ത് സംഭവിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആണ്. ജാരകിക്കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങൾക്കും പതിയെ പതിയെ മറുപടി കിട്ടുന്നുണ്ടല്ലേ. അവള് നേരിട്ട ഒറ്റപ്പെടലും തെറ്റിദ്ധാരണകളും ഭയങ്ങളും മറികടന്ന് അവള് കൂടുതൽ ആത്മവിശ്വാസമുള്ള ഒരു കുട്ടിയായി മാറുന്നതും, അതോടൊപ്പം ഈ കുഞ്ഞത്തോൾ എന്ന കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിലൊരു മധുരമായ ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ അവസാന നിമിഷങ്ങൾ പ്രേക്ഷകരെ ആലോചിക്കുകയും ഒരുപാട് വികാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്നൊരു സിനിമയാണ് എന്ന സ്വന്തം ജാനകിക്കുട്ടി. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ പറയുന്ന ഒരു സന്ദേശം എന്താണെന്നറിയോ? ഓരോ കുട്ടിക്കും അവരെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒരാൾ അവരെ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ അവകാശമാണ് അല്ലേ. ഈ കുട്ടികളുടെ ഭാവനയെ വെറും കെട്ടുകഥകളായി തള്ളിക്കളയാതെ അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ മുതിർന്നവർ കൂടി അത് ശ്രമിക്കണം. അതാണ് ഈ ഒരു ചിത്രത്തിലെ പ്രധാന ആശയം. അപ്പോ എന്ന സ്വന്തം ജാനകിക്കുട്ടി ആ ഒരു സിനിമ, അതൊരു സിനിമ മാത്രമല്ല കുട്ടികളുടെ മനസ്സിലേക്കുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു യാത്ര കൂടിയാണ്. എത്ര കണ്ടു കഴിഞ്ഞാലും മനസ്സിലെ ഈറ നേരം തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ഞാനൊരു കുട്ടി ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരജ് ജാനകിയാണ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത പ്ലാന് നമ്മുടെ ഈ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫിന് ആഡംബര വാച്ച് സമ്മാനിച്ച സുചിത്ര മോഹൻലാലിന്റെ ആ ഒരു പോസ്റ്റിനെ കുറിച്ച് അറിഞ്ഞത്. സംവിധായകൻ തന്നെയാണ് ഈ ഒരു കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിച്ചത്. വളരെ ഹൃദയസ്പർശിയായ കുറിപ്പിനൊപ്പമാണ് സുചിത്ര മോഹൻലാലിന്റെ സ്നേഹ സമ്മാനത്തെ കുറിച്ച് ജൂഡ് തുറന്നു പറഞ്ഞത്. ശരിക്കും പറഞ്ഞാല് പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുകയാണല്ലേ ജൂഡിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന വിസ്മയ മോഹൻലാലിന്റെ ആദ്യ ചിത്രം തുടക്കം കാണാറായിട്ട്. ഓഗസ്റ്റ് 7-നാണ് തിയേറ്ററുകളിലേക്ക് അതെത്തുന്നത്. സിനിമയിൽ അതിഥി വേഷത്തിൽ നമ്മുടെ ലാലേട്ടനും എത്തുന്നുണ്ട്. വിസ്മയ്ക്ക് സിനിമ ചെയ്യണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ സുചിത്ര മോഹൻലാലിന്റെ താല്പര്യത്തിലാണ് ജൂഡിനെ സമീപിച്ചത്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം തുടക്കം സംഭവിക്കുന്നതും ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ ഓണക്കാലം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് സമ്മാനങ്ങളാണല്ലേ, അതായത് നമ്മുടെ സിനിമാപ്രേമികൾക്ക് ഒരുപാട് നല്ല സമ്മാനങ്ങളാണല്ലേ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു വിശേഷങ്ങൾ. ൾക്കിടയിൽ കേൾക്കാം ഒരുപടി മനോഹരമായ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഹർഷേ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദി രാജശരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ 2026 റിലീസായ ബാലൻ നിങ്ങൾ കണ്ടിരുന്നു. എന്നാൽ നമ്മൾ ഈ ബാലൻ സിനിമയെ കുറിച്ചല്ല പറയാനായിട്ട് പോകുന്നത്, ബാലന്റെ മാതൃഭാഷയെ കുറിച്ചാണ്. അത് പറയുന്നതിന് മുൻപ് നിക്കൂടെ ഭംഗിയുള്ള ഒരു വാക്കിനെ കുറിച്ച് പറയണം. ഫെമിലെറ്റ്, കുടുംബത്തിനുള്ളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു രഹസ്യ ഭാഷയെ കുറിച്ചുള്ള വാക്കാണിത്. മാതാപിതാക്കളും കുട്ടികളും മാത്രം പങ്കിടുന്ന പ്രത്യേക തരം വാക്കുകൾ, അവരുടെ മാത്രം തമാശകൾ, പരിഹാസങ്ങൾ, ജാഗ്രതാ മുന്നറിയിപ്പുകൾ, ഇങ്ങനെ പലതും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഭാഷയിലൂടെ അവരുടെ മാത്രമായ രഹസ്യങ്ങൾ അത്രയും സുരക്ഷിതമായിരിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടോ അങ്ങനെ ഒരു ഗൂഢ കോഡ് ഭാഷ, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം നിങ്ങളിങ്ങനെ കൂട് ഭാഷ യൂസ് ചെയ്യാറുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പല ഓർമ്മകളും വന്നിട്ടുണ്ടാവും. എന്തായാലും ആ ഒരു ഓർമ്മകളൊക്കെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞുകൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേദി രാജശരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ധീരജ് ചോരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ ബാലൻ സിനിമയെ കുറിച്ച് പറയുമ്പോ അവന്റെയും അവന്റെ അമ്മ പങ്കിടുന്ന രഹസ്യങ്ങളൊക്കെ അതൊരു ഭാഷയായിരുന്നില്ലല്ലേ. പേരുമാറ്റങ്ങളിലൂടെ അതിന് യോജ്യമായ നുണക്കഥകളായിരുന്നു. ശരിക്കും അത് അവരെ തന്നെ സുരക്ഷിതരാക്കായിരുന്നു അല്ലെ. പുറം ലോകത്തെ കൂർത്ത് വിരൽമുനകളെ തോൽപ്പിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. ശരിക്കും ആ ഒരു അമ്മ മകന് പറഞ്ഞു കൊടുക്കുന്നത് നിഗൂഢമായൊരു യുദ്ധതന്ത്രമോ സങ്കീർണമായൊരു അതിജീവന മന്ത്രമോ ആണ് ആ ഒരു ഭാഷ അല്ലെ. കാണുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇങ്ങനെ ഒരു ഗൂഢവിനിമയം കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഏത് പ്രതിസന്ധിയിലും തോൽപ്പിക്കാനാവില്ല എന്ന്. ഇപ്പോൾ ഇങ്ങനെയും ഒരു വിചാരം തോന്നുന്നു, ബാലനും കൈവന്ന മാതൃഭാഷ പിൻതലമുറകളിലേക്ക് കൈമാറുമോ എന്ന്. ആർക്കറിയാല്ലേ. അതെന്തായാലും ഈ നിഗൂഢതയാണ് ബാലൻ എന്ന സിനിമയുടെ സൗന്ദര്യം എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് എന്ന് തന്നെ പറയാം. എന്തായാലും നമ്മുടെ യൂറോ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടെ ടോൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരജ് ചോരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: De fome. മുഖം അത്ര പോരെന്ന് തോന്നുന്നല്ലേ?
1: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയ?

0: ഏയ് ദാസന്റെ മീജന്റെ ദുബായ്
1: സിഐഡി എസ്കേപ്പ്.
2: ആദ്യത്തെ ഉമ്മ ബീച്ചിൻ്റെ സൈഡ് സൺസെറ്റ്. ദൈവമേ മിന്നിച്ചേക്കണേ.
3: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
4: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
3: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
4: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
3: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
5: Prime Academy for General Education.
6: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
7: My Radio 90FM, 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ശരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം മിസ്സായിരിക്കുക വേണ്ടി ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ദേ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ ആ ഒരു ചോദ്യം എന്തായിരുന്നു എന്ന് നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ചോദ്യം: ഇൻ വിച്ച് ഇയർ വാസ് ദ ആറ്റോമിക് ബോംബ് ഡ്രോപ്ഡ് ഓൺ ഹിരോഷിമ? റിപ്പീറ്റ്: ഇൻ വിച്ച് ഇയർ വാസ് ദ ആറ്റോമിക് ബോംബ് ഡ്രോപ്ഡ് ഓൺ ഹിരോഷിമ? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്: 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ശരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ശിവാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് അങ്ങനെ ദീ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണി ആകാറായിട്ടുണ്ട്. ദറ്റ് മീൻസ് ഇന്നത്തേക്ക് ടറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായില്ലേ. ഈ 4 മണി ആകാറായി എന്ന് പറയുമ്പോൾ ഒരു കാലം ഉണ്ടായിരുന്നു 4 മണി ആവാനായിട്ട് കാത്തിരുന്ന ഒരു കാലം. ഈ സ്കൂൾ വിടാൻ നേരത്തെ നമ്മൾ പയ്യെ പയ്യെ ബുക്കൊക്കെ എടുത്ത് വയ്ക്കുന്ന ആ ഒരു കാലമാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത്. ആ ഒരു സമയത്ത് 4 മണി ആവണേ എന്നായിരുന്നു, പക്ഷേ ഈ ഒരു സമയത്ത് 4 മണി ആവല്ലേ എന്നാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു സമയം പോണെന്ന് നമ്മൾ അങ്ങനെ അറിയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്യുമല്ലേ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ചെയ്യും. അപ്പം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇഷ്ടത്തോടെ ചെയ്യാനായിട്ട് നോക്കാട്ടോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങളെ ചെയ്യുക. അപ്പം എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനായിട്ടുണ്ട് പറയാനാണെങ്കിൽ, പക്ഷേ ബാക്കി വിശേഷങ്ങൾ സമയമില്ലാത്തത് കൊണ്ട് നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. നാളെ അതേസമയം ഇതേ ഫ്രീക്വൻസിയിൽ ഇനിയും കൂടുതൽ ഫൺ കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ കാം. സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൽ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ശിവാനകി സൈനിങ് ഓഫ് നൗ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. ദന്ത സംരക്ഷണം എന്ന് പറയുന്ന സമയത്ത് ആദ്യം നമ്മുടെ ഒക്കെ മനസ്സിലെത്തുന്നത് എന്താ? പല്ല് തേക്കൽ. പല്ല് തേക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ അതെങ്ങനെ തേക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്. എന്ന് വെച്ചാൽ നമ്മളൊരു ബ്രഷ് സെലക്ട് ചെയ്യുമ്പം നമ്മൾ സോഫ്റ്റ് ബ്രിസിലുള്ള ബ്രഷുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഒരു പേസ്റ്റ് എന്ന് പറയുമ്പം ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റ് ആണ് എന്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഒരു സോഫ്റ്റ് ബ്രിസിൽ ബ്രഷും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റും കൊണ്ട് രാവിലെ ഉറക്കമുണർന്നതിന് ശേഷവും വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും തീർച്ചയായും പല്ല് തേക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയ, 80% ബാക്ടീരിയയും വസിക്കുന്ന ഒരു സ്ഥലമാണ് എന്ത് നാവ് എന്ന് പറയുന്നത്. അപ്പം നാവും നമ്മൾ ടങ് ക്ലീനറും ഉണ്ട്. ടങ് ക്ലീനർ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അധികം ഷാർപ്പ് അല്ലാത്ത എഡ്ജുള്ള ടങ് ക്ലീനേഴ്സ് വാങ്ങണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നാക്കുവടി. അപ്പൊ ആ നാക്കുവടി എടുത്തിട്ട് നാക്കും നമ്മൾ ഇതിനൊപ്പം ക്ലീൻ ചെയ്യണം. അതുപോലെ പല്ലിന്റെ ഇടയിൽ ഭക്ഷണ സാധനങ്ങൾ കുടുങ്ങുമ്പോൾ നമ്മൾ ഈ പല്ല് കുത്തി മറ്റ് പിന്ന് സ്ലൈഡ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ച് പല്ലിന്റെ ഉള്ളിലേക്ക് കുത്തരുത്. അതിന് പകരം ഫ്ലോസ് എന്ന് പറയും, ഡെന്റൽ ഫ്ലോസ്. അത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും മറ്റ് പല സ്റ്റേഷനറി കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് പല്ലിന്റെ ഇടയിലുള്ള മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് എപ്പോഴും, പ്രത്യേകിച്ച് രാത്രി സമയത്താണ് പല്ല് കൂടുതൽ നന്നായി ക്ലീൻ ചെയ്യുകയും ഈ ഫ്ലോസ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യേണ്ടത്. രണ്ടു നേരം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ രാത്രി എന്തു ആയാലും പല്ല് തേച്ച് നാക്കൊക്കെ ക്ലീൻ ചെയ്ത് പല്ലിന് ഇടയിലുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
2: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചടത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: പെണ്ണെ എന്നെ അങ്ങനെ എടുത്തോളീ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. മഴക്കാലത്തെ ദന്ത സംരക്ഷണം, മഴക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും സംരക്ഷിക്കേണ്ടിപ്പെടുന്ന ഒരു അവയവമാണ് പല്ലുകൾ എന്ന് പറയുന്നത്. മധുര പലഹാരങ്ങളും മധുര പാനീയങ്ങളും ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം. എന്തുകൊണ്ട്? ഈ ഷുഗർ എന്ന് പറയുന്ന ഫുഡ് സബ്സ്റ്റൻസിന്റെ മുകളിലാണ് ഈ പല്ലിനോട് ബന്ധപ്പെടുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ കേടാണു റിയാക്ട് ചെയ്തിട്ട് പല്ലിന് കേടുവരുത്തുന്നത്. ഈ പല്ലും ഡയറ്റും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. ആളുകൾ ആരോഗ്യത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലത്തോടുകൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഭൂരിപക്ഷം മലയാളികളും ഇപ്പൊ ജിമ്മ് പോകുന്നുണ്ട്. അതുപോലെ ഈ മോണ രോഗമുള്ള ആളുകള് ഈ ഊന്ന് താഴേക്ക് വരിക, പല്ലിളകുക, പല്ലിന്റെ മുകളിലൊക്കെ ഒരു കറ പോലെ തോന്നുക, ഇങ്ങനെയൊക്കെ കാണുന്ന ആളുകൾക്ക് മിക്കവാറും ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുന്നല്ല ഞാൻ പറയുന്നത്, അങ്ങ് ഷുഗർ ഉള്ള ആളുകളിലാണ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ മോണരോഗം കണ്ടുവരുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ മോണരോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇതുപോലെ നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് അസിഡിക് ഫുഡ് സബ്സ്റ്റൻസസ് ആൻഡ് ഡ്രിങ്ക്സ്, അസിഡിക് കണ്ടന്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. പിന്നെ എന്ത് കഴിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് പോലെ കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ഉൾപ്പെടുത്തുക. അതാണ് നമ്മുടെ വായയുടെ ഉള്ളിലുള്ള ത്വക്കിനും അതുപോലെ തന്നെ പല്ലിനും ആവശ്യം.
1: My Radio 90 FM.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു ഗീച്ചാലോ?
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.
4: Ottorumi

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: Mars 2015 sommaren det rinner på rollen.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈമ അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34.

കളിക്കണ കടലിന്റെ തിളക്കര മുത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചു